0: അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും കഥകളും വിശേഷങ്ങളും ഒക്കെ കേട്ടും ആസ്വദിച്ചും തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടെറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. നമ്മുടെ ചോദ്യത്തിന് ഉത്തരങ്ങൾ തരാൻ കുറച്ച് പേരും കൂടെ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ചോദ്യം എന്താ പിടിച്ചോളൂ. വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് ടീ പ്ലാന്റ്? ഐ റിപ്പീറ്റ്, വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് ടീ പ്ലാന്റ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. നല്ല മനോഹരമായിട്ടുള്ള ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ? മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ?

അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും കഥകളൊക്കെ കേട്ടു ആസ്വദിച്ചും തിരിച്ചു വരുമ്പോൾ യെസ് നമ്മുടെ മോർണിംഗ് ബെൽ പീടിക അടയ്ക്കാൻ ടൈമായിട്ടുണ്ട്. ഏകദേശം ഓൾമോസ്റ്റ് 10 മണി ആവാറായിട്ടുണ്ട്. നിങ്ങളുടെ സ്വന്തം ആർജി മിറ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് ഇവിടുത്തെ കുറച്ചധികം ജോലികളിലേക്കൊക്കെ എൻട്രി ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടൻ പറയുന്ന ഒരു കാര്യമാണ്, ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്ത് നമ്മളോട് മറ്റുള്ളവരെന്തെങ്കിലും ഒരു സ്നേഹവും പരിഗണനയോ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും നമുക്ക് കിട്ടിയ ഒരു മെറിറ്റായിട്ട് കാണുക. അതിൻ്റെ പുറത്ത് നമ്മൾ അധികാരം കാണിക്കാനും അതിൻ്റെ പുറത്ത് നമ്മളാണ് അവരുടെ എല്ലാം എന്ന് കാണിച്ച് നമ്മൾ കുറച്ച് അധികാരമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിക്കഴിഞ്ഞാണ്ടല്ലോ ഒരു അവഗണന നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ഫേസ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മളെ നമ്മൾ തന്നെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിന് വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെയൊക്കെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനം എന്താണ് ചോദിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഒരു ഫുഡ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എല്ലാവരെയും ഒരു ഉത്തരം ടീ, ചായ അല്ലേ. ഇന്ന് ഇന്റർനാഷണൽ ടീ ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ചോദ്യം എസ് എം എസ് ക്വസ്റ്റ്യൻ ചായയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. തേയില ചെടിയുടെ സയന്റിഫിക് നെയിം എന്താണ് ആർക്കെങ്കിലും വല്ല നിശ്ചയമുണ്ടോ? വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് ടീ പ്ലാന്റ്? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവരെ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 9072879090. 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവരിൽ തെരഞ്ഞെടുക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ്. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: നേരത്തെ ചായയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു ചായ കുടിക്കാൻ തോന്നി, അതുകൊണ്ട് തന്നെ ചായ കുടിക്കാൻ പോയിട്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഞാനിപ്പോ ചായ കുടിക്കാൻ പോയപ്പോഴേ ആ ചായക്കടയുടെ അവിടെ രണ്ട് ഇണക്കുരുവികളെ കണ്ടു കേട്ടോ. എനിക്കത് കണ്ട വഴിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ലാലേട്ടനെയും ശോഭന മാമിനെയാണ്. പാട്ട് ഏതാ സീൻ ഏതാന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചായയും ആ ഒരു സീനും ഒക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിട്ട് ജസ്റ്റ് ഒരു ഡ്രിങ്ക് മാത്രല്ല, അതൊരു ഇമോഷൻ ആണ് അല്ലെ. വഴിയോരത്തെ ആ ഒരു സ്ട്രീറ്റ് ഷോപ്പ് മുതൽ നമ്മുടെ സ്വീകരണ മുറികൾ വരെ ചായയുടെ ഒരു പ്രസൻസിന് അല്ലെങ്കിൽ ചായയുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു കാര്യം പറയട്ടെ, ലോകത്ത് വെള്ളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേര് യൂസ് ചെയ്യുന്ന ഡ്രിങ്ക് ചായയാണ് അത്രേ. ഈ ചായ കുടിക്കുന്നോണ്ട് നമുക്ക് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്, എന്താന്ന് വല്ല നിശ്ചയം ഉണ്ടോ? സ്റ്റേ ട്യൂൺ, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടോണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.
1: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്, കൊള്ളാം സുന്ദരിയാ.

നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ സ്വന്തം ചായയുടെ വിശേഷങ്ങളായിരുന്നു അല്ലേ. വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഈ ചായ കുടിയെ കുറേ കാര്യങ്ങളെ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഗ്രീൻ ടീ ആണെങ്കിലും ബ്ലാക്ക് ടീ ഒക്കെ ആണെങ്കിലും നമ്മുടെ ശരീരത്തിലെ ഒരു ടോക്സിക് കണ്ടന്റിനെ നീക്കം ചെയ്ത് നമ്മുടെ സെല്ലുകളുടെയൊക്കെ കേടുപാടുകൾ പരിഹരിക്കാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പതിവായിട്ട് ചായ കുടിക്കുന്നത് ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യൂത്രേ. വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാറ്? ഒരു ചായ കുടിക്കുക അല്ലേ. ആ ഒരു ചായ കുടിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തളർച്ച മാറ്റി നല്ലൊരു എനർജി ഉന്മേഷം നൽകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനകത്തെ കഫൈൻ്റെ ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ കഫൈൻ്റെ ഒരു പ്രസൻസ് ആണ് കേട്ടോ അതിന് കാരണം. ഡെയിലി നമ്മൾ ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ ചായ കുടിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണ്. പക്ഷേ ലിമിറ്റ്ലെസ് ആയിട്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാണ് കേട്ടോ. സ്റ്റേ ട്യൂൺ, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

അധികമായി കഴിഞ്ഞാൽ അമൃതും നമ്മുടെ ശരീരത്തിന് വിഷമാണ് അല്ലെ. വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ദിവസവും നമ്മൾ പാൽ ചായ കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ഓവറായിട്ടുള്ള ഒരു പഞ്ചസാര ടൈപ്പ് 2 പ്രമേഹത്തിനും ഒബിസിറ്റിക്കും കാരണമാവും. അതുപോലെ തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് പോലും തേക്കാണ്ടാണ് പലരും ചായ കുടിക്കാല്ലേ. ആ ഒരു ശീലം അത്ര നല്ലതല്ല കേട്ടോ. രാവിലെ വെറും വയറ്റില് നമ്മൾ ചായ കുടിക്കുന്നത് ഗ്യാസ് ട്രബിളിനും അസിഡിറ്റിക്കും ഒക്കെ കാരണമാവാറുണ്ട്. പലപ്പോഴും നമ്മൾ എക്സാമിനൊക്കെ പഠിക്കാനിരിക്കുമ്പോൾ രാത്രി അമ്മമാര് കട്ടൻ ചായ ഉണ്ടാക്കി കൊണ്ടുതരാറുണ്ട് അല്ലേ. നമ്മുടെ ഉറക്കം പോവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നൈറ്റില് കട്ടൻ ചായ ഒക്കെ കൊണ്ടുതരാറ്. ആ ഉറക്ക പ്രശ്നം ഓവറായിട്ട് ചായ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും കേട്ടോ. ഉറക്കക്കുറവ്, ആങ്സൈറ്റി, അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ, ഇതിനൊക്കെ വഴിവെക്കും നമ്മുടെ ഓവറായിട്ടുള്ള ചായയുടെ ഉപയോഗം. സോ എന്തൊരു സംഭവമാണെന്നുണ്ടെങ്കിലും ഒരു ലിമിറ്റഡ് അളവിൽ മാത്രം ഉപയോഗിക്കുക. ചായ ആണെങ്കിലും കാപ്പി ആണെങ്കിലും എന്തൊരു സംഭവമാണെങ്കിലും ഒരു പരിധിക്കപ്പുറം യൂസ് ചെയ്യാണ്ടിരിക്കുക, കഴിക്കാതിരിക്കുക. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടോണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

0: വീർപ്പടക്കി പിടിച്ച്, ശ്വാസമടക്കി പിടിച്ച് ലയണൽ ആന്ദ്രേ മെസ്സി. മെസ്സി, നിങ്ങൾ ഇത് കാണുക, എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മിശിഹ എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ? നിങ്ങൾ ഇത് കാണുക, ലയണൽ ആന്ദ്രേ മെസ്സി. കളി ഇതാ എക്സ്ട്രാ ടൈമിലേക്ക്.
1: കളി എക്സ്ട്രാ ടൈം ആയല്ലോ, ടെൻഷൻ ആയിട്ട് വയ്യാട്ടോ.
2: ടെൻഷൻ മാറാനേ നമ്മുടെ മൈ റേഡിയോ 90.5 എക്സ്ട്രാ ടൈം ഒന്ന് ട്യൂൺ ചെയ്തേ.
3: എക്സ്ട്രാ ടൈമിൽ ഇനി നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു എക്സ്റ്റെൻഷൻ. ഇനി കളി കാര്യമാകും മൈ റേഡിയോ 90.5 തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

ഓരോ വർഷവും നമുക്ക് എല്ലാവർക്കും ചർച്ച ചെയ്യാനായിട്ട് ഓരോരോ സംഭവങ്ങളെ ഇറങ്ങാറുണ്ട് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. 2025 പ്രായഭേദമന്യേ എല്ലാവരുടെയും മനസ്സ് കീഴടക്കി ഇതല്ല ബൂബു പാവകളായിരുന്നു. എന്നാൽ ഇതാ ഈ 2026 ആ ഒരു ഇഷ്ടം കവരാൻ പോകുന്നത് റോയൽ പോപ്പ് ആണെന്നാണ് വാച്ച് പ്രേമികൾ കണ്ടെത്തിയിട്ടുള്ളത്. ലോക പ്രശസ്ത വാച്ച് ബ്രാൻഡായ ഓഡർമാർ ബിഗേയും സ്വാച്ചും തമ്മിലുള്ള പുതിയ കൊളാബറേഷനിൽ പിറന്ന റോയൽ പോപ്പ് ആണ് ഇപ്പൊ എല്ലാവരുടെയും ഒരു ഡിസ്കഷൻ ടോപ്പിക്. ഈ ഒരു വാച്ച് വിപണിയിൽ ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല, പക്ഷെ എല്ലാവരും അത് എങ്ങനെ സ്വന്തമാക്കാം എന്നുള്ളൊരു തിടുക്കത്തിലാണ്, ഒരു ഓട്ടത്തിലാണ്. അത്രമാത്രം എന്താണ് ഈ ഒരു വാച്ചിന് പ്രത്യേകത എന്നല്ലേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

ഒരു പോക്കറ്റ് വാച്ചിന് ഇത്ര മാത്രം എന്താ പ്രത്യേകത എന്നല്ലേ ആലോചിച്ചോണ്ടിരിക്കുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. ആ ഒരു പോക്കറ്റ് വാച്ച് മോഡലിന്റെ ഏ ചിത്രങ്ങള് വളരെ നിമിഷങ്ങൾക്കുള്ളിലാണ് ഇത്രയും വൈറലായത്. ഓർഡർമൻ പിഗയുടെ ഐക്കോണിക് മോഡൽ ആയിട്ടുള്ള റോയൽ ഓക്കിന്റെ ഡിസൈൻ ഇതിലുണ്ടാവോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ഡൗട്ട്. എന്നാൽ ഇതാ പുറത്തു വന്നിരിക്കുന്ന ഒരു ഫൈനൽ സ്ട്രക്ചർ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഈ കോടികൾ വിലയുള്ള എ പി വാച്ചുകൾ കൈവശമുള്ളവരൊക്കെ ഈ ഒരു കൊളാബറേഷനിൽ അഗേൻസ്റ്റ് ആയിട്ട് സ്വന്തം വാച്ചുകളൊക്കെ ഉപേക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള മീമുകൾ വരെ എല്ലായിടത്തും പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ പോക്കറ്റ് വാച്ച് എന്ന് പറയുമ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്നല്ലേ. തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ചട്ടിയിലാക്കും, വെട്ടിവെറുക്കും, അസ്ഥിയടിക്കും.

വേൾഡ് ഫേമസ് സ്വിസ് വാച്ച് ബ്രാൻഡ് ആയിട്ടുള്ള സ്വാച്ചിന്റെ ഒരു ഹിസ്റ്ററി അറിയുന്ന നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യം, ഒരു സാധാരണ സ്ട്രാപ്പ് വാച്ച് ഒന്നും ആയിരിക്കില്ല അവരെപ്പോഴും ഇറക്കുക എന്നുള്ളതാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. 1986 പോപ്പ് എന്നുള്ള ഒരു വാച്ച് സ്വാച്ച് ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നെ. വാച്ചിനെ അതിന്റെ ഒരു ഫ്രെയിമിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നത്. ഫ്രെയിമിൽ നിന്ന് വേർപെടുത്തിയതിന് ശേഷം വാച്ചിനെ വസ്ത്രങ്ങളിലോ ബാഗുകളിലോ ഒക്കെ ക്ലിപ്പ് ചെയ്യാനോ പോക്കറ്റ് വാച്ച് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനോ സാധിക്കുമായിരുന്നു. എന്നാലേ ഇതിന്റെ ഇടയിൽ കൂടെ ഈ ഒരു പോക്കറ്റ് വാച്ചിനെ സ്ട്രാപ്പ് ആക്കി മാറ്റാനായിട്ട് തേർഡ് പാർട്ടീസ് അതിനു വേണ്ടിയിട്ടുള്ള സ്ട്രാപ്സ് മേക്ക് ചെയ്യുന്ന വീഡിയോസും ഇപ്പൊ വൈറലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം, സംഭവം ലാൻഡ് ആയിട്ടുണ്ട്. ഇനി ആരുടെ കയ്യിലൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

ഇന്ത്യയിൽ വെറൈറ്റീസ് ഓഫ് സംസ്ഥാനങ്ങളിൽ വെറൈറ്റീസ് ഓഫ് ഫുഡ് അവൈലബിൾ ആണല്ലേ. അതുപോലെ തന്നെ വെറൈറ്റീസ് ഓഫ് ചായകളും അവൈലബിൾ ആണ്. അക്കൂട്ടത്തില് കാശ്മീരി കാവ നമ്മൾ മുമ്പൊരിക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാശ്മീരി കാവ പോലെ തന്നെ വേറൊരു വെറൈറ്റി സാധനം കാശ്മീരിലുണ്ട്, കാശ്മീരി പിങ്ക് ടീ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഇനിയിപ്പോ പിങ്ക് കളറിലെ വെറൈറ്റി ആയിട്ട് ഒരു ചായ കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ കാശ്മീർ വരെ പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഒരു പാൻ എടുത്തിട്ട് അതിൽ വെള്ളം തിളപ്പിക്കുക. വെള്ളത്തിലേക്ക് ഗ്രീൻ ടീം, ഏലക്കയും, കറുവപ്പട്ടിയും, ഗ്രാമ്പും കൂടി ചേർക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് പകുതിയായി വരുമ്പോൾ സ്വല്പം ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. ചായയുടെ ഒരു നിറം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നല്ല റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഇനി വിസ്കിംഗ് പ്രോസസ്സ് ആണ്. ഒരു 4-5 ഐസ് ക്യൂബ് അതിലേക്ക് ഇട്ടിട്ട് തവി ഉപയോഗിച്ചിട്ട് ചായ ഇങ്ങനെ മുകളിൽ നിന്ന് താഴ്ത്തേക്ക് കോരി കോരി കോരി ഒഴിച്ചൊഴിച്ച് ഇങ്ങനെ തുടർച്ചയായിട്ട് വിസ്ക് ചെയ്ത് കൊടുക്കുക. ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ആണ് കേട്ടോ ഇത്. പിന്നെ ഒന്നും നോക്കണ്ട, ഇതിലേക്ക് നല്ല തിളപ്പിച്ച പാല്, സ്വല്പം ഉപ്പും പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കിയിട്ട് മിക്സ് ചെയ്യുക. ഈ പാല് ചേർക്കുമ്പോൾ തന്നെ ആ ഒരു ചായയുടെ കളറ് നല്ല പിങ്കി ഷെയ്ഡായിട്ട് മാറും കേട്ടോ. ഇപ്പൊ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. എന്നാൽ കുറച്ചും കൂടി അലങ്കോലപ്പണിക്ക് വേണമെങ്കിൽ കുറച്ച് ബദാമും പിസ്തയൊക്കെ പീസ് പീസ് ആയിട്ട് അരിഞ്ഞിട്ട് അതിന്റെ മുകളിൽ വിതറാട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉള്ള ചായയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുടിച്ചു നോക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

Welcome back and very good afternoon, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. എന്താണ് ചായ ഒക്കെ കുടിച്ചിട്ട് എല്ലാവരും തിരിച്ചു വന്നോ? ഊണ് കഴിക്കുന്ന നേരത്താണോ ചായ അല്ലെ? അങ്ങനെ ചായ കുടിക്കാനായിട്ട് പ്രത്യേകം സമയം വല്ലതുണ്ടോ? എന്റെ ഒരു സുഹൃത്തുണ്ട്, ആളേത് സമയത്ത് ചായ കിട്ടിയാലും കുടിക്കാൻ വില്ലിങ്ങാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഉച്ചയൂണൊക്കെ കഴിഞ്ഞിരിക്കുമ്പോ പെട്ടെന്ന് ആൾക്കൊരു ആഗ്രഹം ഒരു ചായ കുടിച്ചാലോ. അങ്ങനെ ചായ പ്രാന്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ചായ ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ഇന്റർനാഷണൽ ടീ ഡേ ആണ് അല്ലേ. സോ നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. തേയില ചെടിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? വാട്ട് ഇസ് ദ സയന്റിഫിക് നെയിം ഓഫ് ടീ പ്ലാന്റ്? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവർ എത്രയും പെട്ടെന്ന് ഉത്തരം അയക്കുക. അയക്കേണ്ട നമ്പർ 9072879090. 9072879090. വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് മെൻഷൻ ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. സോ തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് RJ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

വൺസ് അഗൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരമായിട്ട് കുറച്ച് മാജിക്കും കുറച്ച് ലോജിക്കും അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലി ആയിരുന്നു കേട്ടോ. സമയം ദാ 1 മണി ആവാറായി. ദാറ്റ് മീൻസ് നമുക്ക് ടാറ്റ ബൈ ബൈ പറയാറായി. എത്ര പെട്ടെന്നാ 3 മണിക്കൂർ ഇങ്ങനെ പോകുന്നല്ലേ. പോകുന്നതിന് മുൻപ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞൊരു കാര്യം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണേ. നമ്മളൊക്കെ കുഴിയിൽ വീണ് കഴിഞ്ഞാൽ ആ വീണ കുഴിയിൽ നിന്ന് പലരും കരകയറാത്തതിന്റെ കാരണം എന്താന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഴിയുടെ ആഴോ വീഴ്ചയുടെ ആഘാതം ഒന്നും അല്ല കേട്ടോ, തിരിച്ചു വരാനാവാത്ത വിധം നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് ഹാർഡാക്കി മാറ്റുന്നത് തന്നെയാണ് കാരണം. എന്തുകൊണ്ട് ഞാൻ വീണു, ആരെന്നെ വീഴ്ത്തിയെ, വീഴ്ച ഒരുക്കിയവരെ ഞാൻ ചെന്നിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കണ്ടേ, അങ്ങനെ പലതരത്തിലുള്ള ചിന്തകളായിരിക്കും കുഴിയിൽ കിടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അല്ലേ. അങ്ങനെയൊന്നും ചിന്തിക്കാണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു കയറണം, അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ചിന്തകളാണ് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരിക. മറ്റെന്തോ കാരണം കൊണ്ട് ഞാൻ ഈ കുഴിയിൽ വീണത് കാരണം വേറെ ആരെങ്കിലും ഒക്കെ വന്ന് എന്നെ രക്ഷിക്കുന്ന കരുതി അവിടെ തന്നെ കിടന്നു കഴിഞ്ഞാലേ ലൈഫ് അവിടെ എൻഡ് ആവും കേട്ടോ. സോ എന്ത് പ്രശ്നം വന്നാലും അതിനെ സധൈര്യം പുഞ്ചിരിയോടു കൂടിയിട്ട് നേരിടുക. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ളൊരു പ്രത്യാശയിൽ, ഒരു ഹോപ്പിൽ ഞാൻ എന്താ വിട പറയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരം കത്തിവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലി ആയിരുന്നു. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Hey, hello, good afternoon, my dear listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞ കൂട്ടുകൂട ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 4 പതിറ്റാണ്ടുകൾക്കപ്പുറം മനപതി കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ അമരനായ ഈ മഹാനടൻ, ഒരു നടൻ മാത്രമല്ല ഒരു വികാരങ്ങളുടെ വാഴയാണ്. ചിരിപ്പിച്ചും കരയിപ്പിച്ചും ചിന്തിപ്പിച്ചും തലമുറകളെ കീഴടക്കിയ അതുല്യ പ്രതിഭയായ നമ്മുടെ ലാലേട്ടൻ ജന്മദിനമാണല്ലേ. ലാലേട്ടൻ എന്ന പേര് കേൾക്കുമ്പോ തന്നെ മലയാളികളുടെ മനസ്സിൽ ഉയരുന്നത് ഒരു വികാരമാണ്. സിനിമയുടെ അതിർത്തികൾ കടന്ന് ഓരോ കുടുംബത്തിന്റെയും ഒരംഗമായി മാറിയ മഹാനായ കലാകാരന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഇനി ഇന്നത്തെ ഒരു ദിവസം കുറച്ചും കൂടി കളറാക്കാനായിട്ട് നമ്മുടെ ലാലേട്ടന്റെ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ കേട്ടിട്ട് കേട്ടുമുട്ടോ. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഈ ഒരു ദിവസം നമ്മുടെ ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ, ലാലേട്ടൻ എന്ന പേരൊരു നടന്റെ പേര് മാത്രമല്ലേ, അതൊരു പരിശ്രമത്തിന്റെ, ആത്മവിശ്വാസത്തിന്റെ, സമർപ്പണത്തിന്റെ ഒരു പേരാണ്. സാധാരണക്കാരനായി ആരംഭിച്ചിട്ട് തന്റെ കഴിവും വിനയവും കൊണ്ട് ലോകം മുഴുവൻ സ്നേഹിക്കുന്ന ലാലേട്ടനായി മാറിയത് ഒരു ദിവസത്തെ വിജയം കൊണ്ട് മാത്രമല്ല, വർഷങ്ങളായ അധ്വാനത്തിന്റെ ഫലമായിട്ടാണല്ലേ. ഓരോ കഥാപാത്രത്തിന് വേണ്ടി അദ്ദേഹം കാണിക്കുന്ന ആത്മാർത്ഥത നമ്മളെ ഒരുപാട് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വിജയം ലഭിക്കണമെങ്കിൽ കഴിവിനൊപ്പം ക്ഷമയും നിരന്തര പരിശ്രമവും വേണമല്ലേ. പ്രശസ്തിയുടെ ഉയരങ്ങളിൽ നിൽക്കുമ്പോഴും വിനയം കൈവിടാതെ മുന്നോട്ട് പോകുന്ന നമ്മുടെ ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്കും ഒരു പ്രചോദനം തന്നെയാണ്. നമ്മുടെ ലാലേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം ഒരു ചോദ്യവുമായിട്ട് ഞാൻ വരുന്നുണ്ട്. എന്താണ് എന്ന് കാത്തിരുന്ന് കേൾക്കാം. ഏതായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ മനോഹരമായ ഗാനങ്ങളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. എന്താണെന്നറിയില്ല, ഞാൻ ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോയിരിക്കുകയാണ്. അന്ന് ഞാൻ ബയോളജി ആയിരുന്നു, ബയോളജി സ്റ്റുഡൻ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ പേര് പോലും ഓർത്ത് വെക്കാൻ പറ്റാത്ത ഞാൻ ഒരുപാട് പേരുകളാണ് ഈ ഒരു ബയോളജിയിൽ പഠിച്ചിട്ടുള്ളത്. സയന്റിഫിക് നെയിം ആ നെയിം ഈ നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ബയോളജി സ്റ്റുഡൻസിന് ഇത് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിരിക്കുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താണ് എന്നായിരിക്കുള്ളൂ. വേറൊന്നുമല്ല, നമ്മുടെ എസ് എസ് ക്വസ്റ്റ്യൻ ഉള്ളൊരു സമയമായി ണ്ട്. ഇന്നത്തെ ചോദ്യം എന്തായാലും നമുക്ക് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു സയന്റിഫിക് പേര് കണ്ടുപിടിക്കാനുള്ളതാണ്. എന്താണെന്ന് നോക്കാം അല്ലേ? യെസ്, നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം എന്ന് പറഞ്ഞാൽ സയന്റിഫിക് നെയിം ഓഫ് ടീ പ്ലാന്റ്. സയന്റിഫിക് നെയിം ഓഫ് ടീ പ്ലാന്റ്. അപ്പൊ ടീ പ്ലാന്റിന്റെ സയന്റിഫിക് പേര് കിട്ടുന്നവരെന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879709 മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലല്ലേ കൃത്യമായിട്ട് അവിടേക്ക് സമ്മാനങ്ങൾ എത്തിക്കാനായിട്ട് പറ്റൂ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് വ്യൂയുടെ ഫ്ലഡിലെ കളർഫുൾ വേർഡുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ജാനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.

மை ரேடியோ 90 FM கேட்டறிஞர் கூட்டுக்கூடா.

മനോഹരമായ ഗാനങ്ങൾക്ക് ശേഷം വെൽക്കം ബാക്ക് ലഞ്ച് ബ്രേക്കിൽ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ ലാലേട്ടൻ എന്ന മഹാനടന്റെ ക്ലാസിക് അഭിനയ മുഹൂർത്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഓരോ മലയാളികളുടെയും മനസ്സിൽ ആദ്യം എത്തുന്ന വികാരങ്ങൾ നിറഞ്ഞ അനവധി കഥാപാത്രങ്ങളാണല്ലേ. ഇപ്പോ കിരീടത്തിലെ സേതുമാധവനായും ഭരതത്തിലെ ഗോപിയായും വനപ്രസ്ഥത്തിലെ കുഞ്ഞുകുട്ടനായും സ്ഫടികത്തിലെ ആടുതോമയായും അദ്ദേഹം ജീവിച്ചപ്പോൾ അത് അഭിനയമായിരുന്നില്ല, ജീവിതം തന്നെയായിരുന്നു. ഓരോ കണ്ണുകൊണ്ടുള്ള ഒരു നോട്ടായാലും ചെറിയൊരു പുഞ്ചിരിയായാലും നിശബ്ദത കൊണ്ട് പോലും വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അതുല്യ കഴിവാണ് നമ്മുടെ ലാലേട്ടനെ ലോക സിനിമയിൽ തന്നെ വേറിട്ടു നിർത്തുന്നത് അല്ലേ. അതുപോലെ ഓരോ കഥാപാത്രങ്ങളെ അഭിനയിക്കുക മാത്രമല്ല അവയെ ആത്മാവോട് ജീവിപ്പിക്കുകയാണല്ലേ നമ്മുടെ ലാലേട്ടൻ ചെയ്യുന്നത്. ഓരോന്നും പറയാനാണെങ്കിൽ ഓരോ കൈകൊണ്ടുള്ള ഒരു അഭിനയം പോലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാടുണ്ട്. എന്തായാലും നമ്മുടെ പാട്ടുകളുടെ നിറമായിട്ടുണ്ട് പാട്ടുപെട്ടിയിലെ മനോഹരമായ ഗാനങ്ങളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നീരാജ്ശോനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മുടെ ലാലേട്ടന്റെ അഭിനയത്തെ കുറിച്ചും ഓരോ കഥാപാത്രങ്ങളെയൊക്കെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാല് കൈകളിലും കണ്ണുകളിലും ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു അഭിനയം വായാജാലാണല്ലേ. അതുപോലെ തന്നെ സംസാരിക്കാതെ പോലും വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന കണ്ണുകൾ, ഒരു ചെറിയ കൈചലനത്തിലൂടെ പോലും കഥാപാത്രത്തിന്റെ ആത്മാവ് കാണിക്കുന്ന അത്ഭുത കഴിവ്, അതാണ് നമ്മുടെ ലാലേട്ടനെ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. സിനിമകളെ കുറിച്ച് പറയാനാണെങ്കിലും ഓരോന്നും എടുത്തെടുത്ത് പറയാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊന്നും ആർക്കും റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായി. ബ്യൂട്ടിഫുള്ള പാട്ടുകൾക്ക് ശേഷവും കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ശനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ ലാലേട്ടനെ കുറിച്ച് നമ്മളിങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഡാൻസ് ആയാലും പാട്ടായാലും ഓരോന്നെടുത്ത് പറയേണ്ടതായിട്ടുണ്ടല്ലേ. അതിൽ ആ ഒരു ക്ലാസിക്കൽ കഥകളി കളിക്കുന്ന ആശാനായി വരുന്നതും അതുപോലെ തന്നെ മാസ്റ്ററായി വരുന്നതും ആ ഒരു ഡാൻസ്, മറ്റേ കമലതലം സിനിമയിലൊരു പോസ് ഉണ്ട് ലാലേട്ടൻ കറങ്ങി കറങ്ങി കറങ്ങി നിൽക്കുന്ന ഒരു ക്ലാസിക്കൽ ആ ഒരു പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ ഡാൻസ് കളിക്കാൻ ഇത്രയും എളുപ്പമാണോ എന്നൊക്കെ നമ്മൾക്ക് തോന്നും. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. അതുപോലെ തന്നെ ക്ലാസിക്കൽ ഡാൻസ് മാത്രമല്ല, അല്ലാതെയും പങ്കുത്തായാലും ചോട്ട മുംബൈയിലേക്ക് ഓരോന്നും പറയാണ് എന്നുണ്ടെങ്കിൽ ഓരോ സിനിമകൾ എടുത്തെടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു വെള്ളം ആ ഒരു ഷേപ്പ് എടുക്കും എന്നൊക്കെ പറയും പോലെയാണ് അല്ലേ. നമ്മുടെ ലാലേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏതൊരു കഥാപാത്രമായാലും ഈസി ആയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ ലാലേട്ടൻ മൂവി വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടി ഫ്ലൈറ്റ് പാടുകൾക്ക് ശേഷം കേട്ടുമുട്ടോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ശനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അറസ്റ്റ് ചെയ്യും നിരജ് ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ ലാലേട്ടന്റെ സിനിമകളിൽ സ്ക്രീനിൽ ഒരു പാട്ട് എത്തുമ്പോൾ അതൊരു സാധാരണ ഗാനരംഗമായിട്ടല്ലേ നമ്മൾ ആരാധകർക്ക് തോന്നാം. അതൊരു ആഘോഷത്തിന്റെ നിമിഷമാണ്. സംഗീതത്തിന്റെ താളത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ചുവടുകളും അതുപോലെ തന്നെ മുഖഭാവങ്ങളും ഒന്നിക്കുമ്പോൾ അത് വേറെ ലെവലാണല്ലേ. ഇപ്പൊ മാസ് സ്റ്റൈലായാലും ക്ലാസിക്കൽ ഭാവമായാലും ലാലേട്ടന്റെ സ്ക്രീൻ പ്രസൻസ് ഓരോ പാട്ടിനെയും മറക്കാനാവാത്തൊരു അനുഭവമാണ് നൽകുന്നത്. അതുപോലെ എടുത്തു പറയുന്നതാണ് സ്വരങ്ങളൊക്കെ പാടുമ്പോ നമ്മുടെ ലാലേട്ടന്റെ ഫേസ് ധൈര്യമായിട്ട് കാണിക്കാൻ ലാലേട്ടൻ പാടുന്ന അതേ ഒരു ഫീൽ ആണ്. ഇത് പറഞ്ഞപ്പോഴാണ് ചിത്രം സിനിമയിലെ നമ്മുടെ ലാലേട്ടൻ പാടുന്ന ആ ഒരു രംഗം മനസ്സിൽ പ്ലേ ആയത്. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ള പാട്ടുകൾക്ക് ശേഷവും കേട്ടുമുട്ടാവും. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഈ പരീക്ഷ സമയമാകുമ്പോ നമ്മൾ ഈ സിനിമയും പാട്ടൊക്കെ ഒന്ന് കൂളാകാനായിട്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യൂല്ലേ. അങ്ങനെ ഈ പരീക്ഷ എഴുതാനായിട്ട് ഇരിക്കുമ്പോ നമ്മുടെ മനസ്സിൽ പിന്നെ പ്ലേ ആകാം ഓരോ സിനിമയിലെ ഡയലോഗും അതുപോലെ തന്നെ പാട്ടൊക്കെ ആയിരിക്കുള്ളൂ. അങ്ങനെ എനിക്കൊരു സിനിമയിലെ പാട്ട് വെച്ചിട്ട് പൂക്കളെ കുറിച്ച് എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ അടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് നമ്മുടെ ലാലേട്ടിനെ കുറിച്ച് എഴുതാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു എന്നുള്ളൊരു ഇത് ഞാൻ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തോരം കാര്യങ്ങളാണല്ലേ നമ്മുടെ ലാലേട്ടനെ കുറിച്ച് നമ്മൾക്ക് എഴുതാനായിട്ടുള്ളത്. ഇപ്പൊ എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ലാലേട്ടനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? ഈ സൂപ്പർ സ്റ്റാർ, സൂപ്പർ ഹീറോ എന്നൊക്കെ മാറ്റി പിടിച്ചിട്ട് വെറൈറ്റി ആയിട്ട് നമ്മുടെ ലാലേട്ടനെ കുറിച്ച് പറയാൻ പറഞ്ഞു ഒറ്റ വേർഡിൽ, അതെന്താണ് എന്നുള്ളത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഷെയർ ചെയ്യട്ടോ. ഏതായാലും അതൊക്കെ നമുക്ക് നോക്കാം. അപ്പം ബ്യൂട്ടിഫുള്ള വേർഡുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. Thank you.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദ്രജനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ ലാലേട്ടന്റെ ജന്മദിനത്തിൽ തന്നെ മലയാള സിനിമയിലെ ഏറ്റവും ഐക്കോണിക് കഥാപാത്രങ്ങളിൽ ഒന്നിന്റെ തിരച്ചുവരവാണ് യെസ് നമ്മുടെ ദൃശ്യം 3 ഇന്നാണ് റിലീസാകുന്നത്. ശരിക്കും പറഞ്ഞാല് ലോകത്തെ വിസ്മയിച്ച ജോർജ് കുട്ടിയുടെ ഈ ഒരു യാത്ര കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് ലോകമെമ്പാടും ജനങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഒന്നും അങ്ങനെ കിട്ടാനായിട്ടില്ല. എനിക്കെന്തായാലും ഈ ഒരു സിനിമ കണ്ടിറങ്ങുന്നവരോടാണ് പറയാനായിട്ടുള്ളത്, നമ്മളെല്ലാവരും ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു മൂവിയാണ്. അതെന്തായാലും അത് സ്പോയിൽ ചെയ്യരുത്, എന്താണ് ഏതാണ് എന്ന് ഞങ്ങൾക്കത് തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണല്ലേ, നമുക്കത് എന്താണ് എന്നുള്ളത് അറിയണം. അത്രയും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഒരു മൂവി കാണാനായിട്ട്. സോ അഭിപ്രായങ്ങളൊക്കെ പറയാം, സ്പോയിൽ ചെയ്യരുത്. എന്തായാലും നമ്മൾക്ക് ടിക്കറ്റ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഒപ്പം കുറച്ച് ബ്യൂട്ടിഫുൾ ഉള്ള പാടുകൾ കൂടി കേൾക്കാം. പാടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദ്രജനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ ലാലേട്ടന്റെ മൂവീസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള കോമ്പോസ് ഒക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ലാലേട്ടനുമായിട്ട്. അങ്ങനെ ഒരു മൂവി കണ്ടിട്ട് ഇവരൊന്നും കൂടി ബിഗ് സ്ക്രീനിൽ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരു കോംബോയാണ് മീറ ജാസ്മിനും അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടന്റെ ആ ഒരു കോംബോ. ഒരു വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തെ കുറിച്ചാണ്, അതും നമ്മുടെ തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ഈ ഒരു മൂവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടൻ പോലീസ് വേഷത്തിലാണല്ലേ വരുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് എടുത്തു പറയേണ്ടത് ഈ ഡയറക്ടർ ആയിട്ടുള്ള കോംബോ ആയാലും ആർട്ടിസ്റ്റ് തമ്മിലുള്ള കോംബോസ് ആയാലും അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചില ഭാഗങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട് എന്നുള്ള സൂചനകളൊക്കെ ഉണ്ട്. എന്തായാലും ഇത് കാണുമ്പോൾ ഒരു ഇമോഷണൽ റിയാലിസ്റ്റിക് ഫാമിലി ഡ്രാമയായിരിക്കും എന്നാണ് പ്രതീക്ഷ. നമ്മുടെ ലാലേട്ടൻ ഒരു പോലീസ് കഥാപാത്രമായി എത്തുന്ന കഥ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. 2026 പ്രതീക്ഷിക്കുന്നുവെങ്കിലും ഔദ്യോഗിക തീയതി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ദീർഘകാലത്തിന് ശേഷം നമ്മുടെ ലാലേട്ടനും മീറ ജസ്മിനും കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നതിനാൽ സിനിമയ്ക്ക് വലിയ ആരാധക പ്രതീക്ഷയും ആവേശവും വാടല്ലോ ഉള്ളത്. എന്തായാലും കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മുടെ ലാലേട്ടൻ മൂവീസ് കാണാനായിട്ടുള്ള ഒരു പ്രതീക്ഷ അത് ഇന്ന് വരെ വെറുതെ ആയിട്ടില്ല. അത് വെറുതെയാകില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് ബ്യൂട്ടിഫുൾ ഉള്ള വേർഡുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നിരജ് ജാനകിയാണ് നിങ്ങളുടെ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ചേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സിനിമാ ലോകത്ത് ഒരുപാട് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയിൽ അവർ ചോദിക്കുന്ന കാര്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താണെന്നല്ലേ, നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. കുറച്ച് പേരും കൂടി ഉണ്ട് അയക്കാനായിട്ട്. അവർക്കൊക്കെ വേണ്ടി ഒരു ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. എന്താണ് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, സയന്റിഫിക് നെയിം ഓഫ് ടീ പ്ലാന്റ്, ടീ പ്ലാന്റിന്റെ സയന്റിഫിക് പേര് എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഉത്തരം കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9007289709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോട് റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ശോനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ നമ്മൾ നമ്മുടെ ലാലേട്ടന്റെ ജന്മദിനത്തിലെ ലാലേട്ടന്റെ ഒരുപാട് നല്ല നല്ല മൂവീസും അതുപോലെ തന്നെ വരാനിരിക്കുന്ന മൂവീസിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു അല്ലേ. ഇനിയിപ്പോ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ 4 ആയിട്ടുണ്ട്. സോ ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആകാറായി. പക്ഷെ പറയാനാണെങ്കിൽ നമ്മുടെ ലാലേട്ടന്റെ കഥകളായാലും ഓരോന്നും പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. കാരണം അത്രയ്ക്കുണ്ട്. എന്റെ വലിയൊരു പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ ലാലേട്ടന്റെ മൂവീസ് ഇനിയും തുടരും, സിനിമ പോലെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് കാണാനുള്ളത് നമ്മുടെ സിനിമാ പ്രേമികളുടെ എത്രയൊക്കെ കാലം കഴിഞ്ഞാലും ഇപ്പൊ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടന്റെ ദൃശ്യം മൂവി കാണാനായിട്ട് ദൃശ്യം 3 കാണാനായിട്ട് ടിക്കറ്റ് നോക്കിയിരുന്നെങ്കിൽ ടിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം എല്ലായിടത്തും ഹൗസ് ഫുൾ ആണ് കാണിക്കുന്നത്. അത്രയും ഏതൊരു ജനറേഷൻകാരും നെഞ്ചിലേറ്റ് നടക്കുന്ന നമ്മുടെ ലാലേട്ടന്റെ സിനിമകൾ വിശേഷങ്ങളൊക്കെ പറയാനാണെങ്കിൽ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. പക്ഷെ നമ്മൾക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്താണ്. പക്ഷേ നാളെയും വരും. നാളെ അതേ സമയം ഇതേ ഫ്രീക്വൻസിയിൽ ഇനിയും കൂടുതൽ ഫൺ കൂടുതൽ മ്യൂസിക്കുമായി കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർച്ചേ നീരജ് ചോനക്കി സൈനിങ് ഓഫ് നൗ.

0: മനുഷ്യൻ
1: അല്ലടാ കൊശവ, സൂര്യൻ തമ്പുരാൻ.
0: അല്ല അല്ലടാ, സൂര്യ തമ്പുരാൻ.
2: സൂര്യ തമ്പുരാൻ പ്രേമിച്ചൊരു പെൺ ആരുമറിയാതെ പെറ്റിട്ട് ഉപേക്ഷിച്ച നിന്നെ നമുക്കറിയാം. ചന്ദിരാ നിന്നെ നമുക്കറിയാം.
3: കെട്ടുകൂടത്തിന്
4: കട്ടുകൂടിച്ചിട്ട്
3: കുമ്പയും വീർത്തിട്ട്
4: രാത്രിയിൽ ഇരുത്തത്തുരുണ്ടു നടക്കണ
2: നിന്നെ നമുക്കറിയാം. ചന്ദിരാ നിന്നെ നമുക്കറിയാം. ചെത്തുകൂടത്തിന് കട്ടുകൂടിച്ചിട്ട് കുമ്പയും വീർത്തിട്ട് രാത്രിയിൽ ഇരുത്തത്തുരുണ്ടു നടക്കണ നിന്നെ നമുക്കറിയാം. ചന്ദിരാ നിന്നെ നമുക്കറിയാം.
5: കയ്യത്തറ തോട്ടിലെ നീറ്റിൽ വീണ് കിടക്കണതാണ്
6: ചന്ദ്രൻ കുഞ്ഞാടേ. അതെ ചന്ദ്രൻ കുഞ്ഞാടേ.